ശ്ലോക ദീന ദർദുഖപഞ്ജനാഘടനാഥയാനാഥ ശർന്തുമാരി ആയഹോ നാനകേ പ്രഭസാതഷ്ടപദി ജയ മാത്പിതാ സുതമീതനാപായി മനമോഹനാം തേരാ സംസഹായി ജയ മഹാപയാന്ദൂത ജം ദലതഹ കേവലനാം സംഗ തേരാ ചല്ലാ ജയ മുഷ്കല ഹോവേ അത പാരി ഹർക്കോ നാമ ഖിന മാഹേ ഉദാരി അനഗ പുനഃ ചർമ്മ കർത്ത നഹീ തരായ ഹർക്കോ നാമ കോട് പാപ്പർ ഹരായ ഗുരുമുഖ നാമ ജപോ മന മേരേ നാനക പാവോ സൂക്കനേരേ സകൽ സൃഷ്ടകോ രാജാ ദുഃഖിയ ഹർക്കാ നാമ ജപത ഹുയേ സുഖിയ ലാഖ കരോരി ബന്ദ് നാ പര ഹർക്കാ നാമ ജപത നേസു തരായ അനക മായ രംഗ തിഖനാ ബുജാവേ ഹർക്കാ നാമ ജപത ആഗാവേ ജേ മാർഗ എ ജാത അകേലാ തയ ഹര നാമ സംഘ ഹോത് സുഹേലാ ഐസാ നാമ മന സദാ തയ്യ നാന ഗുരുമുഖ പരമഗത പായ ഷൂടത നഹീ ഗോട് ലഗ ബാഹി നാമ ജപത പാര പരാഹി അനക വിഗഞ്ജായ സംഘാരേ ഹർക്കാ നാമ തത്കാൽ ഉദാരേ അനക ജോന ജന്മ മർ ജാമ നാമ ജപത പാവ ബിസ്രാമ ഹോമേളാമൺ കബൂന തോ ബൈ

ധനമന്തായ കരകര ബാബായ ധന സമാന കാശ സംഗനജാവ ബഹുലഷ്കർ മാനുഖ പ്രകരയാസ പലപിതൃതാക്കോയ വിനാശ ശബ്ദയാവ് ജാനേ ബലവന്ത് ഖന്മയ ഹോയ ജായ പശുമന്ത് കിസേനാപതയാവ് അഹങ്കാരീതരം രായതരേ ഖവാരി ഗുർപ്രസാദാമിഠേ വിമാന സൗജന്നാനക ദർഗേ ഭഗവാൻ കൂട് കർമ്മ കരയ ഹോതാരേ സരം പാവേ സകലേ വിരധാരേ അനക തപസ്യാ കരേ അഹങ്കാര നർക സ്വർഗ ഫിർ ഫിർ അവതാര അനക ജതന കര ആതമനഹി ദ്രവ ഹർ ദർഗേ കോ കൈസേ ഗവയാപസ് കോ ജോ പരാഗ ആവേ തസേ ഭലായി നികട ന ആവ സർവകീരേന ജാകാ മനോയ കഹോ നാനക താകി നിർമനസോയ നിബലക ജാനേ മോജതേ കാശോയ തപസ് കോ സുഖ നാഹി കോയേ ജബേ ജാനേ മൈകശ കർത്ത തബലക ഗർഭ ജോന മേ ഫിർത്താ ജബ താരേ കോ ബൈരി മീ തബ തബലക നേചല നാഹി ചീത ജബലക ഭോ മകൻ സംഗമായേ തബലക ധർമരായ ദേ സജായ പ്രഭു കൃപാതേ ബന്ധന തുട്ട ഗുരുപ്രസാദ നാനുഖം ഷുട്ട സഹസ് ഘട്ടേ ലക് ഉടുത്താവേ തൃപ്തന ആവേ മായ പാശേ പാവേ അനുക ഭോഗ ഭിഖ്യാഗേ കരായനാദർഭാവ ഖപ് ഖപ് മരായ ബിനാ സന്തോക നഹി ഗൗ രാജേ സ്വപ്ന മനോർത്ഥ ബിരുഥേ സുഭ കാജ നാമ രംഗ സർവസുഖോ ബട് ഭാഗി കസേ പുരാപ്ത കരണ കരാമൻ ആപ്യാവ് സദാ സദാ നാനക ജാപ് കരണ കരാമൻ കർണയാസ്കാദ് ഗാഹം വിചാർ ജയസി ദുഷ്കര തൈസാ ഹോയേ ആപ്യാവ് ആ പ്രഭ സോയേ ജോ കിഷകിനോ സ്വപ്ന രംഗ സപ്തേ ദൂര സബഹു കെ സംഗ ബുജ ദേഖ കരേ വിവേക ആപേ ഏക ആപേ അനേക മരേന വിൻസയാവന ജായ നാനുക സതീരയാ സമായേ ആപദേശ സംജയ ബാപേ രചയ സബക സാദാപിനു ആപ്രമിസ്താര സബ കഷകൗ കരണേഹാര ഉസ്തേ പെന്ന കഹോ കിഷോയേ ധാന്തരന്തര ഏകാ സോയേ അപനെ ചലതാപ കരണേഹാര കൗത കരേ രംഗ ആപാര മനമയാമനപനെ മാഹേ നാനു കീമത് കഹന്ന ജായ സാത്ത്.

ജനപ്രഭു ജാതാസോ സ്വഭാവന്ത് സകല സംസാരുദ്രയമന്ത് പ്രഭുകേ സേവക സകലോധാനം പ്രഭുകേ സേവക ദൂഖ ബിസാർ ആപേ മേലേ കൃപാൽ ഗുർഖാ ശബ്ജപേ നിഹാൽ ഗുർഖാ ശബ്ജപ്പ ഹേ നിഹാൽ ഉനകി സേവാ സോയിലാ.